എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 9-ാം തീയതി ചൊവ്വാഴ്ച. ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: Some cars are designed to blend in. Others are designed to be remembered. Meet the Maruti Suzuki Fronx with powerful 1.0-liter turbo booster engine. Fronx delivers performance that matches its bold SUV-inspired design. Already trusted by more than 4 lakh proud owners across India. Fronx is now available starting at just Rs. 6.85 lakh with exciting offers available at your nearest Nexa showroom. So, why follow the road when you can lead it? Visit your nearest Nexa showroom and experience the Maruti Suzuki Fronx right now. Nexa.
1: India's greatest treasures are not just its monuments, they are its people, culture, and untold stories. The Ministry of Information and Broadcasting, through Prasar Bharati, proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes, or hidden destinations, your story matters. Create a 1 to 3 minute video, reel, documentary, podcast, or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality, and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level, and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India. Because every district has a story worth telling.
2: പ്രിയ ശ്രോതാക്കളെ, ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന ദ്വൈവാരം ആചരിക്കുകയാണ്. കണ്ണിന്റെ മഹത്വത്തെ ഓർമ്മിപ്പിക്കാനായി നാം ഈ വാരം ആചരിച്ചു വരുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് നാം പറയാറില്ലേ? എന്നാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തികളെപ്പറ്റി നാം എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഇങ്ങനെ അന്ധത അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യുക. അതിലൂടെ അന്ധത നീക്കം ചെയ്യാൻ നമുക്ക് കഴിയും.
3: നമസ്കാരം ശ്രോതാക്കളെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31-ന്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

ഉത്രാട ദിനത്തിലെ തത്രപ്പാട്, ഉത്രാട ദിനത്തോട് അനുബന്ധിച്ച പ്രത്യേക ചിത്രീകരണം. രചന ഡോക്ടർ എസ് ഭാനുനന്ദിനി.

0: മലയാള നാട്ടിലെ സ്വസ്ഥ ജീവിതത്തെ ഒട്ടൊന്ന് അന്താളിപ്പിച്ച രണ്ടാഴ്ചക്കാലം പകർന്നിട്ടാണ് കർക്കിടകമാസം പിൻവാങ്ങിയത്. അപ്രതീക്ഷിത മിന്നൽ പ്രളയവും ജനവാസ മേഖലകളിലേക്ക് കുത്തിയൊഴുകിയെത്തിയ പുഴകളും ജലസ്രോതസ്സുകളും കൃഷിയിടങ്ങളെ മാത്രമല്ല ഭവനങ്ങളെയും ദോഷകരമായി ബാധിച്ചു.
1: വൻ വിപണികൾ ഒരുക്കാൻ ഓണക്കോടികളും സദ്യവട്ടങ്ങൾക്കായി സമാഹരിച്ചു വച്ചിരുന്ന ധാന്യശേഖരവും വ്യഞ്ജന സാധനങ്ങളും അകാല ജലപ്പെരുപ്പത്തിൽ നാശം നേരിട്ടു. ഒരു വർഷത്തെ ജീവിതവൃത്തിക്ക് മുതൽക്കൂട്ടായി ലക്ഷ്യമിട്ട കൃഷിയിടങ്ങൾ വിളവെടുപ്പിനു മുൻപേ വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടന്നു. തികച്ചും അപ്രതീക്ഷിത ദുരന്ത അനുഭവങ്ങൾ. അക്ഷരാർത്ഥത്തിൽ കറുത്ത കർക്കിടകം ഇരുൾ പരത്തിയ പകലുകൾ, തോരാമഴയുടെ ദിവസങ്ങൾ, പഞ്ഞമാസം എന്ന ചൊല്ല് അനുവർത്ഥമാക്കിയ ദിനരാത്രങ്ങൾ.
0: പിന്നാലെ ആവണിമാസ പിറവിയുടെ പ്രകാശധാരകൾ കർക്കിടക കാളിമയെ കീഴടക്കി. മരവിച്ചു നിന്ന വള്ളിപ്പടർപ്പുകളിൽ ഇളംതളിരുകൾ മുകുളമൊരുക്കി. പിന്നാലെ പൂമുട്ടുകൾ വിടരുന്ന ചാരുത, നാട് ഓണനാളുകളെ വരവേൽക്കുന്ന പ്രകൃതി ചിട്ടകൾ. വസന്തോത്സവത്തിന് മലയാള നാട് ഒരുങ്ങുമ്പോൾ ഗ്രാമ പശ്ചാത്തലത്തിൽ ജീവിച്ച

0: ശീലങ്ങൾ മലയാളി ഉള്ള ദേശങ്ങളിലെല്ലാം അനുവർത്തിക്കുന്നു. അത് മലയാണ്മയുടെ നന്മയാണ്.
1: അമേരിക്കൻ ഐക്യനാടുകൾ, യൂറോപ്യൻ പട്ടണങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ആൻഡമാൻ ലക്ഷദ്വീപ് സമൂഹ ദേശങ്ങൾ എന്നിങ്ങനെ കേരളീയർ ഉള്ളയിടങ്ങളിൽ തങ്ങളുടെ ഹൃദയോത്സവമായ ഓണം താമസ സ്ഥലങ്ങളിൽ ആവത ആഘോഷിക്കുന്നുണ്ട്. മലയാളി ചെന്നിടമെല്ലാം ഓണവും ചെന്നു എന്ന ചൊല്ല് അനർത്ഥമാക്കുകയാണ്. ജോലി തിരക്കും യാത്രാ സൗകര്യങ്ങൾ തരപ്പെടാതെയും വരുന്ന മലയാളികൾ ഒന്നു ചേർന്ന് അതാത് പ്രദേശങ്ങളിൽ ഓണം കൂടുന്ന ഏകത മറുനാടൻ മലയാളികളിൽ സാർവത്രികമായി കാണാം.
0: അവധി ലഭ്യമല്ലാതെ കേരളത്തിലേക്ക് എത്തിച്ചേരാനാകാത്ത മലയാളി മിത്രങ്ങൾക്ക് ഓണം എല്ലാ അർത്ഥങ്ങളിലും ആഘോഷമാക്കാൻ മലയാളികൾ നാട്ടിൽ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട്. എത്ര തിരക്കായാലും ഓണം വന്നണയും നാളുകൾ ആമോദവേളകളാക്കാൻ ഇതര ദേശങ്ങളിൽ കഴിയുന്ന ബന്ധുമിത്രങ്ങൾക്കായി ഒരു കരുതലും കൈക്കൊള്ളുന്നു.

0: വിഷുക്കാലം മുതൽ കരുതലിന്റെ കാലമായി പത്താം ഉദയത്തിന് കൃഷിയിറക്കി കരപ്രദേശങ്ങളിൽ കരിത്തരങ്ങൾക്കുള്ള വിളകൾ സംരക്ഷിക്കുന്നു. 4 മാസത്തിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന കൃഷിവേളയിൽ വെള്ളരിയും മത്തനും ഇളവനും പാകപ്പെടും. കുംഭത്തിൽ തന്നെ ഓണം ലക്ഷ്യമിട്ട് കിഴങ്ങുവർഗ വിളകൾ നട്ടുനനച്ച് പരിപാലിക്കും. ഓണത്തിന് അനിവാര്യമായ ഉപ്പേരിക്കും ശർക്കര വരട്ടിക്കുമുള്ള നേന്ത്രവാഴ കൃഷിയും കാലേ കൂട്ടി ആരംഭിച്ചിരിക്കും. അകലങ്ങളിൽ വസിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി കരുതലോടെ കൃഷി ഇറക്കുന്ന മലയാളിയുടെ കാർഷിക സംസ്കാരത്തെ വിലയിരുത്തുകയാണ് ജൈവ കർഷകനും ഫാം ജേർണലിസ്റ്റുമായ സുരേഷ് കുമാർ കളർകോട്.
1: അകലങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ മുൻപത്തെക്കാലിലും വളരെ വേഗത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളും അതിന്റെ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് എത്തപ്പെടാൻ പറ്റുകയും എത്തിച്ചു കൊടുക്കാൻ പറ്റുകയും എന്നൊരു കാലമാണിപ്പോ. മുൻകാലങ്ങളിൽ നമുക്ക് ഇത് ഈ സമയത്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റുകയില്ല, പോസ്റ്റൽ സംവിധാനങ്ങളില്ല. ഇപ്പൊ അതല്ല, ഇതൊക്കെ വളരെ നമുക്ക് വളരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലും കൊടുത്ത് അല്ലെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്ന സാമ്പത്തിക ശേഷിയിലും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വളരെ വ്യത്യാസമാണ് മലയാളികൾക്ക് എപ്പോഴും ഈ ഓണാഘോഷത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ കുറച്ചുകൂടെ കരുതൽ ഇപ്പൊ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ വീടുകളിൽ കുട്ടികൾ കുറയുന്നു, ആ കുട്ടികൾ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നു. അപ്പൊ അവരുള്ള സ്നേഹം ലാളനയൊക്കെ നമുക്ക് ഈ മാർഗങ്ങളിലൂടെയൊക്കെ ഇപ്പൊ സാധിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മലയാളികൾ കരുതലുകൾ മുൻപന്തിയിലാണ് എന്നുള്ളതിന്റെ ആണ് ഒരു പ്രത്യേകത. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിച്ച സാധനങ്ങൾ തന്നെ നമ്മൾ ആ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഒരു അടുത്ത ഇടയെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരുപാടില്ലെങ്കിലും കുറച്ചേ ഉള്ളെങ്കിലും നമുക്ക് ആവശ്യമുള്ള നമ്മൾ ചെയ്യുക, നമ്മൾ ഉത്പാദിപ്പിക്കുക, നമ്മൾ അതിൽ ഉത്പാദിപ്പിച്ചതിന്റെ ആ ഭാഗമായിട്ട് നമ്മുടെ മക്കളെയും സുഹൃത്തുക്കൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ കരുതൽ കൃഷി ഒരു കാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അത് വളരെ വ്യാപകമായിട്ട് ഇപ്പൊ നടക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഓണത്തിന് വെട്ടത്തക്ക രീതിയിൽ തന്നെയുള്ള വിവിധയിനം നേന്ത്രവാഴകൾ ഇപ്പോൾ ലഭിക്കും. നമുക്കിപ്പം ഈ തേനി നേന്ത്രൻ, കുള്ളൻ നേന്ത്രൻ, ഇങ്ങനെ വിവിധ ഇനത്തിലുള്ള നേന്ത്രനുണ്ട്. ഈ നേന്ത്രൻ വാഴകളൊക്കെ തന്നെ നമുക്ക് ഓണത്തിന് ഭാഗമാകുന്ന രീതിയിൽ വെട്ടിയെടുക്കാൻ സാധിക്കുന്ന ഇനങ്ങളാണ്. മുൻകാലങ്ങളിൽ എങ്ങനെ വെച്ചാൽ എണ്ണ വെച്ചു, എണ്ണ ചട്ടിക്കകത്ത് ഒഴിച്ച് വെച്ച് തിളയ്ക്കുന്ന സമയത്താണ് വെട്ടി ആ ചൂടോടുകൂടി ശരിക്കും ആ കായയുടെ ചൂട് മാറുന്നതിന് മുമ്പായിട്ട് വറുത്തെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത്രയും രുചിയുള്ള ഒരു ഉപ്പേരിയൊന്നും നമുക്ക് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് 2 ദിവസം കഴിഞ്ഞ കായിട്ട് വറുത്താലോ ഒന്നും ലഭിക്കുന്നതല്ല. അപ്പൊ വളരെ വ്യത്യാസമാണ് ഈ കൃഷി രീതികളിലുള്ള വ്യത്യാസവും മലയാളിന്റെ കാഴ്ചപ്പാടും, അങ്ങനെ വളരെ വ്യത്യാസമാണ്. അത് കഴിഞ്ഞ് അതുകൂടാതെ നമ്മൾ ഓണത്തിന് ഉപയോഗിക്കുന്ന അവിയലിന് ഉപയോഗിക്കുന്ന കുമ്പളങ്ങ, അല്ലെങ്കിൽ അതൊരു ചേന, അല്ലെങ്കിൽ മറ്റുള്ള ഇതിനുപയോഗിക്കുന്ന മത്തങ്ങ, ഇതൊക്കെ നമ്മൾ ഈ 10-ാം ഉദയം കഴിയുന്ന സമയത്തോടു കൂടി തന്നെ നമ്മളിത് കൃഷി ചെയ്യും. ജൈവ കൃഷി അല്ലെങ്കിൽ അതുപോലെയുള്ള രീതിയിൽ കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം 1 വർഷം വരെ കേടുകൂടാതിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഈ അത് തന്നെയല്ല, മത്തങ്ങയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് 1.5 വർഷക്കാലമൊക്കെ ഒരു കുഴപ്പമില്ലാതിരിക്കും. ശരിക്കും ഒരു പഠനം നടത്തുവാണ് ഒരു സാധനം, ഒരു വെജിറ്റബിൾ എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ സൂക്ഷിക്കാൻ സാധിക്കും, അല്ലെ ഏതാണ് അതിന് സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്ന് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്യണമെങ്കിൽ ഈ മത്തങ്ങയെ പറ്റിയൊരു പഠനം നടത്തിയാൽ നന്നായിരിക്കും. കാരണം മത്തങ്ങ എത്ര നാളാണ് 1.5-2 വർഷം വരെയൊക്കെ കേടുകൂടാതെ വിളഞ്ഞ മത്തങ്ങ പറിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നേരത്തെ കൃഷി ചെയ്ത് നമ്മളിതിനെ വളരെ സൂക്ഷിച്ച്, നമ്മൾ അറിയാം നമ്മളെ വെള്ളരിക്കയൊക്കെ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ ഈ വീടുകളിന്റെ ഭാഗത്ത് അറിയത്തൊക്കെ കെട്ടിത്തൂക്കിട്ടിരുന്നത് ഓലക്കാല വെച്ച് കെട്ടി വെള്ളരിക്കായിട്ടിരുന്നു, കുമ്പളങ്ങ

ഇട്ടുന്നു, മത്തങ്ങ സൂക്ഷിച്ച് തണുപ്പാക്കാതെ ഒരു സ്ഥലത്ത് വെച്ച് അതിരിക്കുമായിരുന്നു. അതിനുശേഷം നമുക്ക് അത്യാവശ്യം വേണ്ട ഈ ഓണസമയത്ത് വറക്കാൻ വേണ്ടി ഈ ചേമ്പ്, ചേമ്പ് ഇപ്പൊ വ്യാപകമായിട്ട് വറക്കാൻ തുടങ്ങി. മുൻകാലങ്ങളിൽ ചേര വറക്കുമായിരുന്നു, പരിമിതമാണെങ്കിലും എല്ലാം ഉൾക്കൊണ്ട് വറുത്ത് എടുക്കുന്ന ഒരു രീതി ഇപ്പോഴും മലയാളം തുടരുന്നുണ്ട്. ഒരു വലിയ കാഴ്ചപ്പാട് തന്നെയാണ് അത്. സ്നേഹം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് അതും ഒക്കെ ഒരു നല്ല കാഴ്ചപ്പാടായിട്ട് മലയാളികൾ കാണുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.

0: ചിങ്ങമാസത്തിലെ അത്തം പിറക്കുമ്പോൾ മുതൽ മലയാളി ഭവനങ്ങളിൽ പൂമുറ്റമൊരുങ്ങും. പൂമുഖത്തു മുൻപിൽ മണ്ണിൽ തളിച്ചൊരുക്കിയ കളത്തിൽ പുലരും മുൻപ് പൂക്കളം ചമയ്ക്കൽ ആരംഭിക്കും. ആദിത്യനുണരും മുൻപ് പൂക്കളം ഒരുങ്ങണമെന്നതാണ് സങ്കല്പം.
1: ഗ്രാമഭവനങ്ങളിൽ ആൺകുട്ടികൾ പൂക്കുടയുമെടുത്ത് കയ്യിൽ തോട്ടിക്കമ്പുമായി പൂക്കൾ തേടിയിറങ്ങും. വള്ളികളും പടർപ്പുകളും പൂക്കുലകൾ പേറി നിൽക്കുന്നുണ്ടാവും. നാട്ടുപൂക്കളും കാട്ടുപൂക്കളും എല്ലാം പൂക്കളത്തിലെ അലങ്കാരങ്ങൾക്ക് സ്വീകാര്യമാണ്. പൂമരക്കാടുകൾ കയറിയിറങ്ങി ആവോളം പൂക്കളുമായി എത്തിയ കുട്ടികൾ, മതിയാവോളം പുഷ്പങ്ങൾ ലഭ്യമായതിൽ സന്തോഷിക്കുന്ന പെൺകുട്ടികളും അമ്മമാരും, 9 ദിവസങ്ങളിലെ പൂവിളികളും പൂപ്പാട്ടും കേൾക്കുന്ന ഓണമുറ്റങ്ങളിൽ നാട്ടുചൊല്ലുകളും വായ്മൊഴിയും കേൾക്കാനാവും.
0: മൂലം നാളിൽ മുറ്റത്ത് പൂക്കളമിട്ട് നിറക്കീണം, തിരുവോണപ്പൊൻപുലരി പൂവരി പത്തും നിരക്കീണം, കണ്ണഞ്ചും നിറമൊക്കാൻ പൂവനമേതും നിരത്തീണം.

മറുനാടൻ മലയാളി ഭവനങ്ങളിൽ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി മണൽമുറ്റങ്ങളോ പ്രത്യേകം ഉമ്മറപ്പടികളോ ഒക്കെ അന്യമായിരിക്കും. ഫ്ളാറ്റുകളിലെ കോറിഡോറുകളിലും റിസപ്ഷൻ ഹാളിലും ഒക്കെ ഒത്തുചേർന്ന് പൂക്കളങ്ങൾ ഒരുക്കുന്ന കുട്ടികൾ സ്നേഹം ചാലിച്ച വർണ്ണക്കൂട്ടുകൾ നിരത്തി ഏകതയുടെ സന്ദേശമാണ് പകരുന്നത്. അത്തം മുതൽ എട്ടു നാളുകൾ പിന്നിട്ട് ഒന്നാം ഓണമായ ഉത്രാടദിന തിരക്കിന്റെ തത്രപ്പാടിലാവും എവിടെയും വീട്ടമ്മമാർ. തിരുവോണ നാളിലെ പുലർക്കാല പൂക്കളമൊരുക്കിന്റെ പൂക്കൾ ശേഖരിക്കൽ ഒരു ഉത്തരവാദിത്വമാണ്. ഓണസദ്യയെക്കുറിച്ചുള്ള വെപ്രാളം ഉച്ചത്തിലെത്തുന്നതും ഉത്രാട സന്ധ്യയ്ക്കാണ്. ഉത്രാട സന്ധ്യയിൽ അച്ചിമാർ കപ്പിടി വെപ്രാളം എന്ന് നർമ്മം കലർന്ന ചൊല്ല് തന്നെയുണ്ട്. ഓണമൊരുക്കിന്റെ വർണ്ണനകൾ നിരവധിയാണ്. പൂരാടത്തിൽ പൊടിപൂരം, ഇടിപൊടി താള തുടിമേളം, ഇഞ്ചിയുമച്ചാർ അഞ്ചുവിധം, പൂരാടത്തിനൊരുങ്ങേണം, ഒന്നാമോണം അത് ഉത്രാടം, ഉച്ചതിരിഞ്ഞാൽ വെപ്രാളം, തത്രപ്പാടിരുട്ടി വെളുത്താൽ എല്ലാവർക്കും തിരുവോണം.

0: ഒരുങ്ങിക്കഴിഞ്ഞാലും ഒരുക്കാനുള്ളവയ്ക്കാണ് മനസ്സ് വെമ്പുന്നത്. ഓണം നിറവിൻ്റെ നേരനുഭവമാകാൻ മറുനാട്ടുകാരായ മലയാളികളെ സഹായിക്കുന്നതിൽ കേരളീയർ ബഹുമുഖ മേഖലകളിൽ നിർവഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. ചിങ്ങക്കൊയ്ത്തിലെ പുന്നല്ല് പുഴുങ്ങിക്കൊത്തി തരാതരം അരിയുടെ വിഭവങ്ങൾക്കായി തയ്യാറാക്കും. വീടുകളിൽ സൂക്ഷിക്കുന്ന പഴംതേങ്ങകൾ പൊട്ടിച്ചുണക്കി കൊപ്രയാട്ടി നല്ല വെളിച്ചെണ്ണ ശേഖരിക്കും. ഓണവിഭവങ്ങൾ നറു വെളിച്ചെണ്ണയിലാണ് പാകം ചെയ്യുന്നത്.
1: നേന്ത്രക്കായയും സദ്യയ്ക്കുള്ള വാഴയിലയും വരെ അയൽ രാജ്യങ്ങളിലേക്ക് കടൽ കടന്ന് എത്തുന്നുണ്ട്. ശീതീകരിച്ച കണ്ടെയ്നറുകളിൽ കറിത്തരങ്ങൾക്കുള്ള മത്തങ്ങയും വെള്ളരിക്കയും ഇളവനും പടവലങ്ങയുമൊക്കെ കടൽമാർഗവും വായുമാർഗവും സഞ്ചാരം നടത്തി മറുനാടൻ മലയാളികളുടെ കുശിനികളിൽ എത്തുന്നു. കപ്പൽ വഴി അറബ് രാജ്യങ്ങളിലേക്ക് കാർഗോ ബുക്കിങ്ങുകൾ വലിയ അളവിൽ നടക്കുന്നുണ്ട്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും യാത്രക്കാർക്കൊപ്പം തുല്യ പ്രാധാന്യത്തോടെ ഓണവിഭവങ്ങൾ വായുമാർഗം സഞ്ചാരം നടത്തി മറുകരകളിൽ എത്തുന്നു.
0: സമൃദ്ധിയുടെയും സമഭാവനയുടെയും ദൃശ്യാനുഭവങ്ങളായി മാറുന്ന ഓണാഘോഷങ്ങൾ എന്നും പകരുന്നത് സ്നേഹവും സാഹോദര്യവും ഇഴചേർന്ന പ്രതീക്ഷകളാണ്. ജീവിതത്തിലെ നൊമ്പരങ്ങൾക്കും നിരാശകൾക്കും ഉയരെ അനുഭവമാകേണ്ട ആമോദത്തിന്റെ പ്രതീക്ഷകൾ നിറഞ്ഞ മനസ്സോടെ ഒത്തുചേരുമ്പോൾ അവ കൈവരിക തന്നെ ചെയ്യും.

ഉത്രാട ദിനത്തിലെ തത്രപ്പാട്. ഉത്രാട ദിനത്തോട് അനുബന്ധിച്ച പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിക്കുന്നു. രചന ഡോക്ടർ എസ് ഭാനുനന്ദിനി. ആഖ്യാനം രഞ്ജിനി ടി, ദീപ ടി വി. സാക്ഷാത്കാരം മീന പ്രകാശ്. അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാവിവരം. എം പി ബംബൂക്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 എം വി റാണിചെങ്ക സ്വരാദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി കച്ചാൽ നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം പി കമോട്ട നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. അവിടെ നിന്നും ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര വൈകുന്നേരം 4:30. എം വി ബാരടാങ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ വൈകുന്നേരം 5 മണിക്ക് എം വി സ്ട്രെയിറ്റ് ഐലൻഡ് സ്വരാദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. അവിടെ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 27-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 5:30. എം വി ജോളി ബോയ് നാളെ രാവിലെ 11:30 സ്വരാദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു.